തുടരുന്ന സംഗമത്തിലെ രാജാതിരാജൻ വീരാതിവീരൻ പണ്ടാരവന്നിയൻ വഴിവന്ത വേളൻ.

0: കാളയിൽ തോളിൽ നഖകോളമം തേടി കാണനാണം കൂടുത. മംഗളം പേശും മംഗളമേളം സുഖസംഗമ ദീമം കാമൻ കോവിൽ പൂജയിൽ. നാണേ ഉണതാണ് ഇന്നാളും സുഭവേളയിൽ, നാണേ മീൻ കൊടി തേരിൽ മന്മഥരാജൻ ഊർവളം പോകിൻ്റാൻ. മീൻ കൊടി തേരിൽ മന്മഥരാജൻ ഊർവളം പോകിൻ്റാൻ. രതിയോ വിധിയിൻ പിരിവിൽ, രതിയോ മദനിൻ നിണിവിൽ, ഉറവിൻ സുഖമേ ഇറവേ തരും.
1: നേർകൾ ഇതുവരെ സംഗമം സംഗമത്തോട് ഇണൈന്നിരുന്നீർ. തുടരെ ഇരുപത് മദ്യപിതാന സേതികൾ.